വായിൽ ഓതി കാട്ടാം. യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്, അന്ത തണ്ണീർ ഉനത് വാപ്പാവുടേ മുതുകൻ തണ്ടിലിരുന്നും ഉനത് ഉമ്മാവുടേ നെഞ്ചലമ്പുകൾക്ക് മത്തിയിലിരുന്നും വന്ന തണ്ണീർ അത്. ഇപ്പടി പടൈത്ത അല്ലാഹ് ഇന്നഹു അലാ റജ്ഇഹി ലഖാദിർ, നീ മൗത്താണതിക്ക് പിറകെ ഉന്നെ മീട്ടി എഴുപ്പാട്ടുവതക്ക് അവൻ ശക്തിയുള്ളവൻ. ഒരു തണ്ണീർ തുളിയാൽ ഉന്നെ പടയ്ക്ക മുടിയുമെന്നാൽ ഉന്നെ മീട്ടി എഴുപ്പാട്ടുവതക്ക് അവൻ ശക്തിയുള്ളവൻ. യൗമ തുബുല സറായിർ, രഹസ്യങ്ങൾ വെളിവരും നാളിരിക്കുന്നത്, രഹസ്യങ്ങൾ വെളിവരും നാളിരിക്കുന്നത്. ഇന്ന നാളിൽ ഫമാലഹു മിൻ ഖുവ്വതിൻ വലാ നാസിർ, എന്തവിധമാണ് ബലമോ എന്ത വിധമാണ് ഉദവിയാലണോ ഉനക്ക് ഇരിക്ക മാട്ടാ, നീ തനിയെത്താൻ. വസ്സമാഇ ദാതിർ റജ, മലയെ പൊളിയ വെയ്ക്കും വാനത്തിൻ മീത് സത്യമാക. വൽ അർദി ദാതി സദ, വൽ അർദി ദാതി സദ, വെടിപ്പുള്ള ഭൂമിയിൻ മീത് സത്യമാക. ഇന്നഹു ലഖൗലുൻ ഫസിൽ, ഇത് മാത്രം താൻ ഉണ്മയാണ് ഉടയോ. വമാ ഹുവ ബിൽ ഹസിൽ, ഇത് ജോക്കില്ല, ഇത് ഇതിലെ വിളയാട്ടില്ല. ഓതിക്കാട്ടാം, അവളോയും ഓതിക്കാട്ടി നിർത്തിയതോട് തുടങ്ങി നാങ്ക കല്ലടിക്കുന്നത്. തായിഫ്ല ഇരിക്കുന്നത് സെങ്കല്ലോ സീമന്തുക്കല്ലോ ഇല്ല, തായിഫ്ല ഇരിക്കുന്നത് കറുങ്കൽ മളക്കൽ. മളക്കൽ അടിച്ച സയ്ദ് ഇബ്നു ഹാരിതാ മുന്നാലെ ഓടുറാർ പിന്നാലെ ഓടുറാർ, നബിയെ പാതുഹാക്ക് മുന്നുക്ക് പോറാർ പിന്നുക്ക് പോറാർ, അടി ഉളുവത് എല്ലാരും ചേർന്ന് അടിക്കിറാങ്ക. അടിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉടമ്പെല്ലാം രക്തം, എവ്വളോ മുബാറക്കാണ് നബി, ഉടമ്പെല്ലാം രക്തം ഓടുത്. അല്ലാതാൻ ബദുവാ ചെയ്യുവാൻ നബി ഒണ്ടുമേ ചെയ്യ മാട്ടാം, നബി ഒണ്ടുമേ ബദുവാ ചെയ്യ മാട്ടാം. രക്തം ഓടുത് മുഴു ഉടമ്പാള്. സഹോദരികളെ, ഉഹദുടേ യുദ്ധം മുടിഞ്ഞു വന്നിരിക്കിറാങ്ക സല്ലല്ലാഹു അലൈഹി വസല്ലം, നെത്തിയാള രക്തം ഓടുത്, അങ്ങാള പള്ളാള രക്തം, മുളങ്കാള രക്തം. നബിക്ക് നടക്കേലാൽ ആയിഷ റളിയല്ലാഹു അൻഹാ കേട്ടാ, യാ റസൂലുള്ളാ, ഇതേ ഇതേ വിട എപ്പോഴാവത് കഷ്ടപ്പെട്ടിരിക്കീങ്ങളാ? നബി അങ്ങ് சொன்னாங்க, ഓ തായിഫ്ല, തായിഫ്ല അബ്ദ് ഇബ്നു യാലീൽ ഇസ്ലാത്തെ சொன்ன போன நேரம் അടിച്ച അടിയിരിക്കதே വാൾക്കയില ഞാൻ പെട്ടതില്ല. സഹോദര സഹോദരികളെ, രക്തം ഓടുത് മേലെല്ലാം. സയ്ദ് ഇബ്നു ഹാരിതാ മുന്നാളെയും പിന്നാളെയും നല്ല യോസിക്കണം ഉണ്ട്. നാങ്ക അങ്കാല മനവി മൗത്ത്, ഇങ്ങാല പെരിയപ്പാവും മൗത്ത്, വയസ്സ് വേറെ, ഇത് കിടയാല 50, ഉടമ്പെല്ലാം കായം വേറെ. സഹോദരികളെ, അടിച്ചാവങ്ങ ഉടല്ല അവങ്ങ. സല്ലല്ലാഹു അലൈഹി വസല്ലം അടിയപ്പെട്ടിട്ട് അവിടെയേ പോണാങ്ക. ഉത്ബാ ഷൈബാവുടേ തോട്ടം ഉണ്ടിരുന്നത് തായിഫ്ല, അവിടെയേ പോയി തോട്ടത്തുക്കുള്ള ഉക്കാന്താം. ഉത്ബാവും ഷൈബാവും രക്തത്തെ പാത്തിട്ട് എന്നാ செஞ்சாங்க, കഷ്ടം പാക്കില്ലാമ ഗ്രേവ്സ് കൊല ഉണ്ട് തട്ടില വെച്ച് അവിടെ റസൂലുള്ളാഹി അനുപ്പുറാങ്ക. ആണോ വിരോധികൾ ഷൈബാ, സയ്ദ് ഇബ്നു ഹാരിത റളിയല്ലാഹു சொல்றாங்க, ഗ്രേവ്സ് തട്ട കൊണ്ടുവരാർ അദ്ദാസ്, അദ്ദാസിന്റെ വേലക്കാർ അടിമ. ഗ്രേവ്സ് തട്ട വെച്ചതോടെ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദാസോടെ பேசினாங்க. അദ്ദാസിനെ കേട്ടാങ്ക, നീ എന്ത ഊർ? അവർ சொன்னார், ഞാൻ നൈനവാ. നൈനവാവാ? യൂനുസ് അലൈഹി സ്വലാത്ത് ഉങ്ങൾക്ക് തരുമാ? അദ്ദാസ് കേട്ടാർ, യൂനുസ് അലൈഹി സ്വലാത്ത് ഉങ്ങൾക്ക് എപ്പി തരും? നബി അവങ്ക சொன்னாங்க, അവരും നാനും നാനാ തമ്പി സഹോദരർകൾ, അവരും ഒരു നബി, നാനും ഒരു നബി എന്നതോടെ ഇപ്പൊ അദ്ദാസ് ഇസ്ലാത്തുക്ക് വന്നിട്ട്, അദ്ദാസ് ഇസ്ലാത്തുക്ക് വന്നിട്ടാർ. നബി അവങ്ങൾക്ക് കഷ്ടം കവല, ആനാ അദ്ദാസുടെ ഇസ്ലാത്തോടെ നബിക്ക് ഇപ്പൊ സന്തോഷം വന്നിട്ട്. അദ്ദാസ് എന്നെ செஞ்சார் സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യ കാലെല്ലാം അവിടെ മുത്തമിറാർ. അങ്കാളെ ഇരുന്ന് പാത്ത ഷെയ്വാ കേട്ട, അദ്ദാസ് ഉനക്ക് എന്നെ പിടിച്ചിട്ടോ, ഉനക്ക് ഉനക്ക് എന്നെ പിടിച്ചിട്ടോ? ഉനക്ക് അദ്ദാസ് சொல்றார், ഇവർ യാർ തരിയുമാ? അല്ലാഹുടെ റസൂൽ ഇവർ, ഇവർ നബി ഇവർ. അദ്ദാസ് சொல்றார். സഹോദരികളെ സഹോദരികളെ, സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് തായിഫിലെ പെട്ട അടി, തായിഫുടേ വരലാറ് ഞാൻ சுருக்கமா சொல்லிக்கொண்டு போறேன். இதற்கு பிறகு வராது, அதற்கு பிறகு நபி அவர்கள் திரும்பி வந்து விட்டார்கள். வரும்பொழுதுதான் மத்த நிகழ்வு நடந்தது. அதாவது ஒரு மனிதர் இஸ்லாத்துக்கு வந்தார் அதிகமான காலத்துக்கு பிறகு. உர்வத் இப்னு மஸ்ஊத் அத்தகஃபி ரழியல்லாஹு அன், இவர் தாயிஃபை சேர்ந்தவர், இஸ்லாத்துக்கு வந்துட்டு சொன்னார், யா ரசூலல்லாஹ், தாயிஃபை நான் இஸ்லாத்துக்கு எடுக்க போறேன். நபி அவங்க சொன்னாங்க, அதை மட்டும் செஞ்சிராதன், தாயிஃபில் நான் பட்ட அடி நான் வாழ்க்கையில மறக்கல்ல,